കൊൽക്കത്തയിലെ പ്രോഗ്രാം കോകിലെ യുഞ്ഞങ്ങ ബെന്താമകിനെ സുവി രാജീവ് റായ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിക ലാക്ബ മയോ മർക്കോ എജർ അപ്പിൻ ഗുല ലിങ്പിൻ ക്രോർ അറേ കുന മൾട്ടിപ്പിൾ ഡെവലപ്മെന്റ് പ്രോജക്ട് ഗുഗ റോഡ് പവർ ഒക്കെ ഇൻഡസ്ട്രിയൽ സെക്ടർങ്ങ സൂരത്ലു ദിനേശങ്ങ മോദക്കുബ മലക് ജില്ലാടിക്കുബല മിഫാലിന്ദുക്കു സോ അഗുലു പബ്ലിക് ദംഫാം കുഞ്ഞി സൂരത്ലു ദുക്കുല സി ഡ്രൈവ് ഗ്രോത്ത് ഒക്കെ ഇംപ്രൂവ് ഈസ് ഓഫ് ലിവിംഗ് ഫോർ ദ പീപ്പിൾ അല്ല ഗറാലൊക്കെ മലക് ജിദക്കുന്ന അല്ല മിഫാലിന്ദുക്കു സോ ഗമാസം പ്രൈം മിനിസ്റ്റർ നിമി മയോ ഗ വേൾഡ് എൻവയറോൺമെന്റ് ഡേങ്ങ അലുങ്ങ സോവം ദുക്കുല മിഫാലിന്ദുക്കു ചെങ്കോദോലു ക്ലീനസ് മോക്കുകുബ സംലിന്ദുക്കുബ റിക്ഷുഞ്ഞാകുക്കു മുലു ഇന്ത്യങ്ങ സജക്ക അലറോബ റിഡാബ് സംഗ്രാബ് ഗുനല മിഫാലിന്ദുക്കു സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ബി എസ് സി മിഫാ കുനങ്ങ സി ബി എസ് സി പോസ്റ്റ് റിജൽട്ട് ഗ്രീവൻസസ് റിഡ്രസൽ ലോ ക്ലാസ് ട്വൽവ് സ്റ്റുഡൻറ് എജർ ചങ്കുല ചങ്കുന അപ്ലിക്കേഷൻ ജീലക്ല വെരിഫിക്കേഷൻ മുത്തൻ മോജുക്കുബക്കല മിഫാദുക്കു സോ എജറ കുല ലോമുകുല എറിയുള്ള അഫ് കാൻഡിഡേറ്റ്സ് ഗുണ മാർക്സ് അത്ത അയുനഗ പുരിക ജിന മാർക്സ് വെരിഫിക്കേഷൻ മിജുക്ക് ഓക്കെ അജർ ചങ്കുല അപ്ലിക്കേഷൻ ഗുണ റി ഇവാലുവേഷൻ എന്ന ഓക്കെ കാജുക്കല അപ്ലിക്കേഷൻ ജെലിക് പക്കുല മിപ്പാലിന്തുക്കു അരുണാചൽ പ്രദേശ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ കെ ടി പർനായിക് മയൂർ രാജ്ഭവൻ ഇറ്റാനഗറിലു വേൾഡ് എൻവയറോൺമെന്റ് ഡേങ്ങ സോവാം ഗഞ്ച് കുബേല മിഫാദുക്കു സോ അലുലു ഗവർണർ നിമി ലോക്ഭവൻ ലോല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒഫീഷ്യൽസ് ദങ്ങ ലക്കിൻകുബ മഹാനിം പ്ലാന്റേഷൻ ലാം കുഞ്ഞി ലഗലാക്കുലാരി ഗഞ്ഞി കുബേല മിഫാദുക്കു സെക്കേന അലുങ്ങ മംഗബ് ദുല സ്റ്റേറ്റ് ലോ ഞി മനങ്ങു അത്തു അയുനഗ എരിയാലോ സങ് സങ്ജോങ അലബ സങ്ങനറിങ് സക്ബ ലേലക്സ് തെക്കേല ഗവർണർ നിമി മിഫാലിന്ദുക്കു വേൾഡ് എൻവയറോൺമെന്റ് ഡേ 2026 മംഗബ് ദുല സ്പെഷ്യൽ ഗ്രാം സഭാസ് ഗുഞ്ഞി പഫംപാറെ ഡിസ്ട്രിക്ട് ലു സോവാം ഗേല ഡിഗഞ്ഞു കുബല മിഫാദുക്കു സി ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഓഫീസർ യുഫിയാലോക്ക് ഡയറക്ടീവ്സ് ഗു ജിനാം കാഗിയ കുല സക്കേന ഗ്രാം സഭാ പഫംപാറെ ഡിസ്ട്രിക്ട് ദൊയ്മുഖ് മെങ്കിയോ ബന്ദർദവ പറാങ് തോറു ലെപ്പോറിയാങ് ലുല ബാത് ഗംഗാ ലുക സക്കേന വേൾഡ് എൻവയറോൺമെന്റ് ഡേങ്ങ അലറോംബ സോവാം ഗഞ്ച് കുബേല മിഫാലിന്ദുക്കു അപ്പർ സുബൻശ്രീ ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി ഇലക്ടോറൽ ഓഫീസേഴ്സ് ചാമ്പർലു മയോ ഡിസ്ട്രിക്ട് ലോ റിക്കോഗ്നൈസ് കൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടി റീപ്രസെന്റേറ്റീവ്സ് ദങ്ങ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഫോർ ഇലക്ടോറൽ റോൾസ് പോലെലു മീറ്റിംഗ് ദംഫാം കുഞ്ഞി മയോ ദംഫാം ഗഞ്ഞി കുബല മിഫാദുക്കു സോ എസ് ഐ ആർ ദംഫാംസു ഇ ആർ ഓസ് ഓക്കെ എ ഇ ആർ ഓസ് ദങ്ങ ബോട്ടലിസം അലറോംബ ലിഗ്ലിൻ മോദുബ അച്ചുക്ക റിബോസം ബോമുമാബ ലിഗ്ലിൻ മോത്തക്കല മിഫാലിന്ദുക്കു ലോവർ സുബൻശ്രീ ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി കമ്മീഷണർ ഒലി പെർമേ മയോ വേൾഡ് എൻവയറോൺമെന്റ് ഡേ 2026 സോവാം ലക്കുല സോവാം ഗൈക്കുല എജർ അങ്ങു ലേല സങ് സങ്ജോങ്കു ലേല മോലാ ഡിഗഞ്ഞു കുബല മിഫാലിന്ദുക്കു ഒക്കെ ഇന്ത്യൻ ആർമിയുടെ സ്പെയർ കോർപ്സ് വേൾഡ് എൻവയറോൺമെന്റ് ഡേങ്ങ മംഗബ് ദുല കൈജന ത്രീ പ്ലാന്റേഷൻ കുഞ്ഞി സിയാങ് ബീച്ച് പാസിഘാട്ട് ലോ റിവാം ഗഗഞ്ഞു കുബല മിഫാലിന്ദുക്കു മെട്രോളജിക്കൽ സെന്റർ ഇറ്റാനഗർ ലോക മിഫാ കുനങ്ങ അരുണാചൽ പ്രദേശ് എരിങ്ങുള അക്കൻ ഡിസ്ട്രിക്ട് ഗുലു യെല്ലോ അലർട്ട് ഗു കാത്തമല ഞെദോങ് അച്ചലബ് ഹോലക് തെതുല മിഫാലിന്ദുക്കു ഓക്കെ സോ ഡിസ്ട്രിക്ട് ദ ലോ മോക്കുന ലോ ദോഗും ദോടി എങ്ക് തക്ലഞ്ഞ ദോങ് അച്ചലവ്
holak te dula min falen duku seruga tagen gambe yuning bentam sengka hebo